0: നെറുമേറും എന്തിനോ ആകെ കൊതറപോലുമായി നെറുങ്കി മയ്യോ നമുക്ക് അതിശ്ര ചെയ്യോ കാങ്ങായി ചിറ കരിന്റെ യു എസ് പി ചിറ അറും കൊണ അറും തകരണ്ടിന്റെ യു എസ് പി ചിറ അറുന ചിറ തേ കൊണ കീത്തോ ആങ്ങൈ കൊണ കൊറായി ഇബുകിന് കരിനക്കിം യു എസ് പി ngay ở đây em program ai xin vô vậy ngay ê ê sàn si anh đã có uống ngay còn ở đây em program còn ở cái tàu rồi bây giờ khai nhận nó còn ở cái này em bố mày bốc lên tao cái này cái nào cũng có
1: ഞാൻ ഓ ഗുണിക്ക് എനിക്ക് കത്തിക്കാൻ കൂടെ

0: അങ്ങനെ
1: കൂടെ പേത്തുവനായി കാരണം പേത്തുവനായി പിതക്കിൻ ചേറ അങ്ങനെയായിട്ട് കോക്കുറു മേക്കിനാക്കി നമ്പൊങ്ങിന് പൊങ്ങു ഇരക്കിരക്ക് മേ തവന് മീൻ തെത്തപ്പി തപ്പി തെപ്പൂറൗറെ അന്നന പെത്തപ്പൻ തെമ്മൗച്ചേയി ഏസ് കെ കായിരു അയ്യ കടകൊമ്മു കത്തിക്കറോ
0: ചേച്ചിക്കറായോ അയ്യോ അവനെ പോയി പന്തറായിട്ട് പോയിരിക്കാൻ ചേച്ചിക്കറായി കാന്താ മകൂടെ പോയിരിക്കും ആ കുറവ് ചേച്ചിക്കറായിരിക്കും എപ്പോഴും ആരാ പഠിക്കും.